എല്ലാ ഉദ്ദേശത്തിന് പഹായ വിനാടി പണസയ അട്ടസിൽ സമാധാനം വീതം മീമ സന്ദഹാത്ത വിനാടി അത്ര കാലയാക്കി തീർത്തു എന്നെ അത് അത്യുത്തും വിസക് പുൻ പോദിനിയാണ്.

ആമായ ദേവിയെ എക്തരാ അവസ്ഥാവക്ക് എക സാമകാമി രാത്രിയക്ക് കപിലവസ്തുപുര മാളികാവേ നിദാ സിറ്റിയതീ ഹീനയാക് ലഗിനു. സതരവരം ദേവരാജവരു ദേവലുവിൻ ബഹല അവില്ല മേ ദിവ്യ കരുണാവിൻ മഹാമായാദേവിയെ യഹന ഒസുവാഗിന് അറഗിന ഗിയില്ല ഹിമാലയ സൽഗഹക്കട്ട് പൂജനീയ റിദീതലാവക്ക് ബഹുമ സീരുവിൻ തപന് ഹീനയാക് മഹാമായാദേവിയെ താക്കിനു. എയ്തി ദേവുള്ളവ ബിസോവരു അയവ ഗൗരവേൻ പിളികണ്ണു. ഔ നേട്ട് ഔ നയവ് അനുതപ്ത വിലേഹി പൂജനീയ ജലയൻ സ്നാനയ കരവല സേത് വസ്ത്രാഭരണവലിൻ സരസര സുവന്ധ വിലോൻവലിൻ സുവന്ധവാത് കരല ഋതി കന്തക്ക് ബാവുമക്ക് റൺ മാളികാവക്ക് വിവേക ഗനീമട്ട് സലസുന മികതമായി ഡെക്ക ഹീനി ദീപ്തിമത് സുദു എത് പെട്ടവേക് അഹസിൻ ദർശനീയ വില ക്രമേൻ ക്രമേൻ ദേവി അസൽട്ട ലങ് വിനമായ ദക്കിനോ എത്പെട്ടവ മേ റൺ പൗവിൻ അവിതകിന് അവില്ല എയിം ബഹല ഋതി പൗവട്ട നെഗല ദേവിയ വട്ട തുൻവറ പ്രദക്ഷിണാക്കോട്ട് ദേവിയെ കുസത്ത് പിവിസേനോ ഈ മുഹത്തെ അയ ദന സിറ്റിനോ മേ സാമാന്യ സിഹിനയക് നോവന പാവ പസുദാ ഉദാസന മഹാമായ ദേവിയ സുദൂതന രജുൻ വെത്ത് മേ സിഹിനയ പ്രകാശ കരണോ രാജതുമാ തമങ്കേ ഇന്ന് പ്രജ്ഞാവന്ത ബ്രാഹ്മണിയൻ കേന്ദവല ഹീനെ അറുത്ത് പഹദാന്നിട്ട് ഉത്സാഹകരണോ എയ്തി മേ ബ്രാഹ്മണിയൻ പ്രകാശ കരണോ രജതുമണി ഒബഗേ ദേവിയ സാമാന്യ ഉപതക് നോവന് ദറുവെക് ബിഹികരാന്റെ സുധാനം വേണോ ഓ സക്വിതി രജകുവന ബവട്ട് പസക് വേണോ നൊയസേനം ലൗതുറാ ബുദ്ധത്വയുടെ പത് വേണോ ദേവബമുൻഗേ വിതരക് നിമേ മിനിസുൻഗേ ശാസ്ത്രൂൺ വഹസേ ബവട്ടാത് പത് വേണോ മിന്നമേ ഹീനേ അപ്പേ ഗീതവംശ കഥാവട്ട് അതുള്ളേനോ.